0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം 2019 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ ആസ്പദമാക്കിയ ചിന്തകളും കേൾക്കാം. വാർത്തകൾ. നിർദ്ധനരായ സഹോദരങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭോജനമൊരുക്കി ലിയോ 14 പാപ്പ. പാപ്പായുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വച്ച് റോം രൂപതയിലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന 200 വ്യക്തികൾക്കായി ജൂലൈ 11 ശനിയാഴ്ച ലിയോ 14 പാപ്പ വിരുന്നൊരുക്കുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും വലിയൊരു സാക്ഷ്യമായി എക്കാലവും മാറിയിട്ടുള്ളതാണ് പാപ്പായ്ക്കൊപ്പമുള്ള ഈ ഉച്ചഭക്ഷണ പരിപാടി. സൃഷ്ടിയുടെ സംരക്ഷണം പ്രത്യേക പ്രമേയമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയോടെയാണ് വിരുന്ന് ആരംഭിക്കുന്നത്. തുടർന്ന് ബോർഗോ ലൗദാത്തോസിയിലെ പ്രകൃതിഭംഗി ആസ്വദിച്ചുള്ള സന്ദർശനവും വിശ്രമവും നടക്കും. പരിപാടിയുടെ ഏറ്റവും പ്രധാന ഭാഗം ലിയോ 14 പാപ്പായോടൊപ്പമുള്ള ഉച്ചഭക്ഷണമാണ്. ദാരിദ്ര്യമനുഭവിക്കുന്നവർ, അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഈ വിരുന്നിൽ അതിഥികളായി എത്തുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ഉത്തരവാദിത്തപൂർണമായിരിക്കണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു യുഗകാല പരിവർത്തനത്തിലൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 2026 ജൂലൈ 6-7 തീയതികളിൽ ജനീവയിൽ നടന്ന നിർമ്മിത ബുദ്ധിയുടെ ഭരണനിർവഹണത്തെക്കുറിച്ചുള്ള ആഗോള സംഭാഷണത്തിന്റെ ആദ്യ യോഗത്തിൽ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. സമൂഹത്തിലെ ഈ മാറ്റങ്ങൾക്ക് അനുസരണം ആനുപാതികമായ ഒരു രാഷ്ട്രീയ പ്രതികരണം ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ പ്രതികരണം നിർമ്മിത ബുദ്ധിയെ തടസ്സപ്പെടുത്തുന്നതിന് അല്ലെന്നും മറിച്ച് എല്ലാ മനുഷ്യരുടെയും ദൈവം നൽകിയ അനിഷേധ്യമായ അന്തസ്സിനെയും പൊതുനന്മയെയും മാനിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരാശിയുടെയും സേവനത്തിനായി വിശാലമായ ഒരു ചക്രവാളത്തിലേക്ക് സാങ്കേതിക പുരോഗതി അർത്ഥവത്തായി നയിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കുടിവെള്ളവും ശുചിത്വവും മനുഷ്യന്റെ അവകാശമാണ് ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം. സുസ്ഥിര വികസന ലക്ഷ്യത്തെക്കുറിച്ചും മറ്റ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായുള്ള അതിന്റെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുമുള്ള 2026 ഉന്നതതല രാഷ്ട്രീയ ഫോറം ചർച്ചയ്ക്കിടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം പ്രസ്താവന നടത്തി. ജീവിക്കുവാനുള്ള അവകാശം പൂർണ്ണമായി ആസ്വദിക്കുന്നതിന് സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും ലഭ്യമാക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ മേഖലയിൽ ഏറെ അസമത്വം നിലനിൽക്കുന്നുവെന്നും കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും സുരക്ഷിതവും വിശ്വസനീയവുമായ വെള്ളവും ശുചിത്വവും ലഭ്യമല്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രശ്നങ്ങൾ കേവലം വികസന വെല്ലുവിളി മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സിനെ ലംഘിക്കുന്ന സാഹചര്യവും ജീവന്റെ പവിത്രത സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെ അഭാവവുമാണെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ജലം ഒരു വിൽപ്പന ചരക്കോ ചൂഷണം ചെയ്യേണ്ട സാമ്പത്തിക വിഭവമോ അല്ല, മറിച്ച് അത് മുഴുവൻ മനുഷ്യകുടുംബത്തിനും ഏൽപ്പിക്കപ്പെട്ട ഒരു പൊതുനന്മയും പങ്കുവയ്ക്കേണ്ടുന്ന ദാനവുമാണെന്നും അതിനാൽ ഇതിന്റെ ലഭ്യതയിൽ തുല്യത, ഐക്യദാർഢ്യം, വർത്തമാന ഭാവി

അധ്യക്ഷൻ മോൺസിഞ്ഞോർ ഫെലിക്സ് ലിയാൻ കെൻ താങ്കിന്റെ അധ്യക്ഷതയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ 12 വൈദികരും 500 വിശ്വാസികളും പങ്കെടുത്തു. ബുർക്കീന ഫാസോയിൽ ജിഹാദി ആക്രമണം, 22 പേർ കൊല്ലപ്പെട്ടു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബുർക്കീന ഫാസോയിലുണ്ടായ ജിഹാദി ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 14 സൈനികരും സൈന്യത്തെ സഹായിക്കുന്ന 7 സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഗ്രൂപ്പ് ഫോർ ദ സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി 2019 ആണ്ടിൽ ഫ്രാൻസിസ് പാപ്പ ലോക സമാധാന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില ചിന്തകൾ നമുക്ക് ശ്രവിക്കാം.

നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തെ ഫ്രാൻസിസ് പാപ്പ നിർവചിക്കുന്നത് സമാധാനത്തിന്റെ സേവനം എന്നാണ്. ഈ നിർവചനത്തിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. പരസ്പരം മത്സരിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സ്വജനപക്ഷപാതത്തിന്റെ അരങ്ങായി രാഷ്ട്രീയവും അതിന്റെ പ്രവർത്തകരും മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, സമാധാനം ഉരുവാക്കുവാൻ സേവനം നൽകുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകരെന്ന്. ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ടിൽ എടുത്തു പറയുന്ന ഒരു വസ്തുതയുണ്ട്. വെറുതെ ഒരു രാഷ്ട്രീയം എന്നല്ല പറയുക, മറിച്ച് നല്ല രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇത് ഒരു വെല്ലുവിളി ഉണർത്തുന്ന ആഹ്വാനമാണ്. ഒരുപക്ഷെ നല്ല രാഷ്ട്രീയം ഇന്ന് അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. പട്ടിണി മരണങ്ങളും ആത്മഹത്യകളും യുദ്ധഭീകരതയുമെല്ലാം സാധാരണക്കാരായ ജനതയെ ഏറെ ദുരിതത്തിലാഴ്ത്തുമ്പോൾ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും യുദ്ധം ചെയ്യുവാൻ മുന്നണിയിൽ തന്റെ ജനത്തെ പറഞ്ഞുവിട്ടിട്ട് മരണപ്പെട്ടവരുടെ കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് സന്തോഷിക്കുന്ന രാഷ്ട്രീയത്തെയാണ് പാപ്പ വെല്ലുവിളിക്കുന്നത്. എന്നാൽ വേദനയുടെ നടുവിൽ മനുഷ്യന്റെ രോദനം ശ്രവിക്കുവാനും മുകളിൽ നിന്ന് ആജ്ഞാപിക്കാതെ താഴെ മനുഷ്യന്റെ അരികിലായിരുന്നുകൊണ്ട് അവന്റെ കണ്ണു തുടയ്ക്കുവാനും അപ്രകാരം ആശ്വാസം പകരുവാനുമുള്ള രാഷ്ട്രീയത്തിനാണ് പാപ്പ ആഹ്വാനം നൽകുന്നത്. പാപ്പായുടെ സന്ദേശം ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാന ആശംസയോടെയാണ്. ഈ ഭവനത്തിന് സമാധാനം. കുടുംബത്തിനുള്ള പാപ്പായുടെ സമാധാന ആശംസയ്ക്ക് വളരെ വിശാലമായ ഒരു അർത്ഥതലമുണ്ട്. കാരണം ഇതൊരാഹ്വാനം കൂടിയാണ്. തങ്ങളിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് മറ്റുള്ളവരുമായി ചേർന്ന് അതിർവരമ്പുകളില്ലാത്ത കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുവഴിയായി സമാധാനത്തിന്റെ നന്മ അനുഭവിക്കുക. രാഷ്ട്രീയ കക്ഷികൾ ഇപ്രകാരം വാക്കുകളിൽ മാത്രം കുടുംബ കൂട്ടായ്മകൾ നടത്താതെ എല്ലാവരെയും ചേർത്തു നിർത്തുവാനും എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും മുന്നിട്ടിറങ്ങണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. യേശു തന്റെ ശിഷ്യരെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കുന്ന സമയത്ത് നൽകുന്ന ആഹ്വാനവും ഇതുതന്നെയാണ്. സമാധാനം ആശംസിക്കുക, നൽകുക, അനുഭവിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുക. അപ്രകാരം രാഷ്ട്രീയ പ്രവർത്തകരും സമാധാനത്തിനായുള്ള ദൈവീക പദ്ധതിയിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടവരാണ്. നല്ല രാഷ്ട്രീയത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായി പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് അധികാരമനോഭാവവും അധികാരം പിടിച്ചെടുക്കുവാനുള്ള ത്വരയുമാണ്. ജനസേവനത്തിന് അധികാരം കൂടിയേ തീരൂ എന്നുള്ള ചിന്ത തന്നെ തെറ്റാണെന്ന് പാപ്പ എടുത്തു കാണിക്കുന്നു. ഈ അധികാരമനോഭാവം ചൂഷണങ്ങളിലേക്കും അനീതിയിലേക്കും നയിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമായ അനുഭവങ്ങൾ തന്നെ ധാരാളം. അതിനാൽ തനിക്ക് എന്നുള്ള ചിന്തയിൽ നിന്നും നമുക്ക് എന്ന ചിന്തയിലേക്കുള്ള പരിവർത്തനമാണ് നല്ല രാഷ്ട്രീയത്തിന്റെ ലക്ഷണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ ഉത്തരവാദിത്വമായി നിറവേറ്റുമ്പോൾ ലോകം മുഴുവൻ തന്റെ കുടുംബമാണെന്നുള്ള വിശാലമായ ചിന്തയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ കടക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. അനുകമ്പാർദ്രമായ ഉപവിയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതുമായ ഒരു രാഷ്ട്രീയമാണ് പാപ്പ വിഭാവനം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ഈ ആഹ്വാനം ഇന്ന് ലോകത്തിൽ നടപ്പിലാക്കുവാൻ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നത് പോലെ ക്രൈസ്തവർ നല്ല രാഷ്ട്രീയ മാതൃക നൽകുവാൻ നേതൃനിരയിലേക്ക് കടന്നുവരണം. ഇതിന് പാപ്പ ഈ നൂറ്റാണ്ടിന്റെ രക്തസാക്ഷിയെന്ന് അറിയപ്പെടുന്ന വിയറ്റ്നാം ഭരണകൂട ഭീകര

ഉഗാണ്ടയുടെ ഇരയായ ആർച്ച് ബിഷപ്പ് വാൻത്വാന്റെ വാക്കുകൾ എടുത്തു പറയുന്നു. തന്റെ പങ്കിനെക്കുറിച്ച് അവബോധവും അഗാധമായ ബോധ്യവുമുള്ള രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വാസ്യത പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സ്വന്തം താൽപര്യത്തിനല്ല, പൊതുനന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വസ്തതയോടെ സ്ഥിരത പുലർത്തുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഐക്യം കൈവരിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സമൂലമായ മാറ്റം കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധനായ രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. കേൾക്കുവാൻ ശ്രവിക്കുവാനറിയുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഭയപ്പെടാത്ത രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഇപ്രകാരം യേശുവിന്റെ അഷ്ടസൗഭാഗ്യങ്ങൾ പോലെ വൻത്വാൻ എടുത്തു കാണിക്കുന്ന നല്ല രാഷ്ട്രീയക്കാരന്റെ ലക്ഷണങ്ങൾ ഇന്നും ഏറെ വിലമതിക്കത്തക്കതാണെന്ന് പാപ്പ പറയുന്നു. ഇവിടെ നല്ല രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേതൃനിരയിലേക്ക് അവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കടമയും പാപ്പ അടിവരിയിട്ട് പറയുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുവാനുള്ള രാഷ്ട്രീയക്കാരുടെ കടമയും പാപ്പ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ ഇന്ന് മനുഷ്യനെ ജനാധിപത്യ ആശയങ്ങളിൽ നിന്ന് പോലും അകറ്റുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ആധികാരികമായ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്രകാരം ഉന്മൂലനം ചെയ്യപ്പെടുന്നതിലൂടെ സമാധാനത്തിന് പോലും കോട്ടം തട്ടുന്നു. ഈയൊരു ശക്തമായ താക്കീത് പാപ്പ നൽകുന്നുണ്ട്. പാരമ്പര്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ക്രമത്തിന് പോലും ഭംഗം വരുത്തുന്നു എന്നുള്ള മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. ഇപ്രകാരം നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് യുവജനങ്ങളെ ഉൾച്ചേർക്കണമെന്നും വിശ്വസ്തത ഉറപ്പുവരുത്തണമെന്നും പാപ്പ അടിവരിയിട്ട് പറയുന്നു. യുവജനങ്ങൾ ഒരിക്കലും സമൂഹത്തിന്റെ സീമകളിൽ കഴിയേണ്ടവരല്ല, മറിച്ച് അവർ നേതൃനിരയിലേക്ക് കടന്നുവരുവാനുള്ള അവസരം ബാക്കിയുള്ളവർ നൽകണമെന്ന് പാപ്പ പറയുന്നുണ്ട്. അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യുവാൻ അവരെ അനുവദിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള നിരവധി ആശയങ്ങൾക്ക് നിറം നൽകുവാൻ നമുക്ക് സാധിക്കുന്നതെന്നും പാപ്പ പറയുന്നു. എല്ലാവരും അവരുടേതായ സംഭാവനകൾ നൽകുമ്പോഴാണ് ഒരു പൊതുഭവനം അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി പണിതുയർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതുതന്നെയാണ് സമാധാന സംസ്ഥാപനത്തിന് നമുക്ക് നൽകുവാനുള്ള സംഭാവനയും. ഓരോരുത്തരും മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുക എന്ന വലിയ സന്ദേശമാണ് പാപ്പ നൽകുന്നത്. യുദ്ധങ്ങൾ ഒഴിവാക്കുവാനും ഭയം അകറ്റുവാനുമുള്ള രാഷ്ട്രീയക്കാരുടെ ചുമതലകളെയും പാപ്പ അടിവരിയിട്ട് പറയുന്നുണ്ട്. ശക്തിയാൽ ഭയപ്പെടുത്തി നിർത്തുന്നതല്ല യഥാർത്ഥ സമാധാനം, മറിച്ച് മറ്റുള്ളവരുടെ അന്തസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് അവനെ ചേർത്ത് നിർത്തുന്നതാണെന്നും പാപ്പ പ്രത്യേകം അടിവരിയിടുന്നു. ആയുധ ശേഖരണത്തിൽ ഒരുപക്ഷെ മറന്നുപോകുന്നതും ഈ സാഹോദര്യത്തിന്റെ പ്രാധാന്യമാണ്. കുടിയേറ്റക്കാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നാടിന്റെ തിന്മ അവർ വഴിയാണ് വരുന്നതെന്ന് പറയുന്ന രാഷ്ട്രീയവും യാഥാർത്ഥ്യമല്ല. ഇതിലേറെ വിഷമത അനുഭവിക്കുന്ന ദുർബല വിഭാഗം, പ്രത്യേകിച്ചും കുട്ടികൾ, അവരുടെ സംരക്ഷണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരിക്കണമെന്നും പാപ്പ പറയുന്നു. അവസാനം പാപ്പ സമാധാനത്തെക്കുറിച്ചുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കുവാനുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാക്കന്മാർ കാലാകാലങ്ങളായി നൽകുന്ന സമാധാന ആഹ്വാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മനുഷ്യരിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉയർന്നു വരുമ്പോൾ അതിന്മേലുള്ള കടമകൾ നിറവേറ്റുവാൻ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സമാധാനം വാസ്തവത്തിൽ മനുഷ്യരുടെ പരസ്പര ഉത്തരവാദിത്വത്തിലും പരസ്പര ആശ്രിതത്വത്തിലും അധിഷ്ഠിതമായ ഒരു മഹത്തായ രാഷ്ട്രീയ പദ്ധതിയുടെ ഫലമാണ്. അതിനാൽ ഈ സമാധാനം 3 തലങ്ങളിൽ കൈവരിക്കണമെന്നും പാപ്പ പറയുന്നു. സ്വന്തം ജീവിതത്തിലുള്ള സമാധാനം, മറ്റുള്ളവരുമായുള്ള സമാധാനം, സൃഷ്ടി ജാലവുമായുള്ള സമാധാനം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സൂസൻ പോളിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പളിൽ സംഗീതം പകർന്ന ഗാനം ആലപിക്കുന്നവർ ബോബി സേവ്യർ, ജീന ആൻഡപ്പൻ, ഷാരോൺ കെ മാത്യു, മീര മരിയ ലൈജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം 2019 ലോക സമാധാന ദിനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശത്തെ ആസ്പദമാക്കിയ ചിന്തകളും കേൾക്കാം. വാർത്തകൾ. നിർധനരായ സഹോദരങ്ങൾക്ക് സ്നേഹത്തിന്റെ ഭോജനമൊരുക്കി ലിയോ 14 പാപ്പ. പാപ്പായുടെ വേനൽക്കാല വസതിയായ കസ്തൽ ഗന്തോൾഫോയിലെ ലൗദാത്തോസി ഗ്രാമത്തിൽ വച്ച് റോം രൂപതയിലെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന 200 വ്യക്തികൾക്കായി ജൂലൈ 11 ശനിയാഴ്ച ലിയോ 14 പാപ്പ വിരുന്നൊരുക്കുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും വലിയൊരു സാക്ഷ്യമായി എക്കാലവും മാറിയിട്ടുള്ളതാണ് പാപ്പായ്ക്കൊപ്പമുള്ള ഈ ഉച്ചഭക്ഷണ പരിപാടി. സൃഷ്ടിയുടെ സംരക്ഷണം പ്രത്യേക പ്രമേയമാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയോടെയാണ് വിരുന്ന് ആരംഭിക്കുന്നത്. തുടർന്ന് ബോർഗോ ലൗദാത്തോസിയിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുള്ള സന്ദർശനവും വിശ്രമവും നടക്കും. പരിപാടിയുടെ ഏറ്റവും പ്രധാന ഭാഗം ലിയോ 14 പാപ്പായോടൊപ്പമുള്ള ഉച്ചഭക്ഷണമാണ്. ദാരിദ്ര്യമനുഭവിക്കുന്നവർ, അഭയാർത്ഥികൾ, കുടിയേറ്റക്കാർ തുടങ്ങി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണ് ഈ വിരുന്നിൽ അതിഥികളായി എത്തുന്നത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം ഉത്തരവാദിത്തപൂർണമായിരിക്കണം. ആർച്ച് ബിഷപ്പ് ബലസ്ത്രേരോ. നിർമ്മിത ബുദ്ധിയുടെ ആവിർഭാവത്തോടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു യുഗകാല പരിവർത്തനത്തിലൂടെയാണ് നാം ജീവിക്കുന്നതെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് 2026 ജൂലൈ 6-7 തീയതികളിൽ ജനീവയിൽ നടന്ന നിർമ്മിത ബുദ്ധിയുടെ ഭരണനിർവഹണത്തെക്കുറിച്ചുള്ള ആഗോള സംഭാഷണത്തിന്റെ ആദ്യ യോഗത്തിൽ ജനീവയിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷകൻ ആർച്ച് ബിഷപ്പ് എത്തോറെ ബലസ്ത്രേരോ പ്രസ്താവന നടത്തി. സമൂഹത്തിലെ ഈ മാറ്റങ്ങൾക്ക് അനുസരണം ആനുപാതികമായ ഒരു രാഷ്ട്രീയ പ്രതികരണം ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ പ്രതികരണം നിർമ്മിത ബുദ്ധിയെ തടസ്സപ്പെടുത്തുന്നതിന് അല്ലെന്നും മറിച്ച് എല്ലാ മനുഷ്യരുടെയും ദൈവം നൽകിയ അനിഷേധ്യമായ അന്തസ്സിനെയും പൊതുനന്മയെയും മാനിച്ചുകൊണ്ട് മുഴുവൻ മനുഷ്യരാശിയുടെയും സേവനത്തിനായി വിശാലമായ ഒരു ചക്രവാളത്തിലേക്ക് സാങ്കേതിക പുരോഗതി അർത്ഥവത്തായി നയിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതാണെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. കുടിവെള്ളവും ശുചിത്വവും മനുഷ്യന്റെ അവകാശമാണ് ഐക്യരാഷ്ട്രസഭയിൽ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം. സുസ്ഥിര വികസന ലക്ഷ്യത്തെക്കുറിച്ചും മറ്റ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായുള്ള അതിന്റെ പരസ്പര ബന്ധങ്ങളെക്കുറിച്ചുമുള്ള 2026 ഉന്നതതല രാഷ്ട്രീയ ഫോറം ചർച്ചയ്ക്കിടെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യം പ്രസ്താവന നടത്തി. ജീവിക്കുവാനുള്ള അവകാശം പൂർണ്ണമായി ആസ്വദിക്കുന്നതിന് സുരക്ഷിതമായ കുടിവെള്ളവും ശുചിത്വവും ലഭ്യമാക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. എന്നാൽ ഈ മേഖലയിൽ ഏറെ അസമത്വം നിലനിൽക്കുന്നുവെന്നും കോടിക്കണക്കിന് ആളുകൾക്ക് ഇപ്പോഴും സുരക്ഷിതവും വിശ്വസനീയവുമായ വെള്ളവും ശുചിത്വവും ലഭ്യമല്ല എന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ പ്രശ്നങ്ങൾ കേവലം വികസന വെല്ലുവിളി മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അന്തസ്സിനെ ലംഘിക്കുന്ന സാഹചര്യവും ജീവന്റെ പവിത്രത സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയുടെ അഭാവവുമാണെന്നും പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. ജലം ഒരു വിൽപ്പന ചരക്കോ ചൂഷണം ചെയ്യേണ്ട സാമ്പത്തിക വിഭവമോ അല്ല, മറിച്ച് അത് മുഴുവൻ മനുഷ്യകുടുംബത്തിനും ഏൽപ്പിക്കപ്പെട്ട ഒരു പൊതുനന്മയും പങ്കുവയ്ക്കേണ്ടുന്ന ദാനവുമാണെന്നും അതിനാൽ ഇതിന്റെ ലഭ്യതയിൽ തുല്യത, ഐക്യദാർഢ്യം, വർത്തമാന ഭാവി തലമുറകൾക്കുള്ള പരിഗണന എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചു. വികസ്വര രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകതയും എടുത്തു പറഞ്ഞു. മ്യാൻമർ ആഭ്യന്തര യുദ്ധത്തിനിടയിലും പ്രത്യാശയുടെ കിരണമായി കലൈരൂപതയിൽ പുതിയ ഇടവക സ്ഥാപിതമായി. മ്യാൻമറിൽ കടുത്ത ആഭ്യന്തര യുദ്ധവും മാനുഷിക പ്രതിസന്ധികളും നിലനിൽക്കുന്ന വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ കലൈരൂപതയിൽ വിശുദ്ധ പാട്രിക്കിന്റെ നാമത്തിൽ പുതിയ ഇടവക സ്ഥാപിതമായി. ഈ പുതിയ ദേവാലയം ആരാധനയ്ക്കായി തുറന്നത് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസവും സന്തോഷവുമാണ് പ്രദാനം ചെയ്യുക. രൂപതാധ്യക്ഷൻ മോൺസിഞ്ഞോർ ഫെലിക്സ് ലിയാൻ കെൻ താങ്കിന്റെ അധ്യക്ഷതയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ 12 വൈദികരും 500+ വിശ്വാസികളും പങ്കെടുത്തു. ബുർക്കീന ഫാസോയിൽ ജിഹാദി ആക്രമണം, 22 പേർ കൊല്ലപ്പെട്ടു. പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ബുർക്കീന ഫാസോയിലുണ്ടായ ജിഹാദി ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 14 സൈനികരും സൈന്യത്തെ സഹായിക്കുന്ന 7 സന്നദ്ധ പ്രവർത്തകരും ഉൾപ്പെടുന്നു. രാജ്യത്തിന്റെ വടക്കൻ മേഖലയിലാണ് തുടർച്ചയായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള ഗ്രൂപ്പ് ഫോർ ദ സപ്പോർട്ട് ഓഫ് ഇസ്ലാം ആൻഡ് മുസ്ലിംസ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി 2019 ആണ്ടിൽ ഫ്രാൻസിസ് പാപ്പ ലോക സമാധാന ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതാനും ചില ചിന്തകൾ നമുക്ക് ശ്രവിക്കാം.

നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തെ ഫ്രാൻസിസ് പാപ്പ നിർവചിക്കുന്നത് സമാധാനത്തിന്റെ സേവനം എന്നാണ്. ഈ നിർവചനത്തിന് ഇന്ന് ഏറെ പ്രസക്തിയുണ്ട്. പരസ്പരം മത്സരിച്ചുകൊണ്ട് ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന സ്വജനപക്ഷപാതത്തിന്റെ അരങ്ങായി രാഷ്ട്രീയവും അതിന്റെ പ്രവർത്തകരും മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, സമാധാനം ഉരുവാക്കുവാൻ സേവനം നൽകുന്നവരാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തകരെന്ന്. ഫ്രാൻസിസ് പാപ്പ തന്റെ സന്ദേശത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ടിൽ എടുത്തു പറയുന്ന ഒരു വസ്തുതയുണ്ട്. വെറുതെ ഒരു രാഷ്ട്രീയം എന്നല്ല പറയുക, മറിച്ച് നല്ല രാഷ്ട്രീയം എന്നുള്ളതാണ്. ഇത് ഒരു വെല്ലുവിളി ഉണർത്തുന്ന ആഹ്വാനമാണ്. ഒരുപക്ഷെ നല്ല രാഷ്ട്രീയം ഇന്ന് അന്യം നിന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. പട്ടിണി മരണങ്ങളും ആത്മഹത്യകളും യുദ്ധഭീകരതയുമെല്ലാം സാധാരണക്കാരായ ജനതയെ ഏറെ ദുരിതത്തിലാഴ്ത്തുമ്പോൾ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ട് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയും യുദ്ധം ചെയ്യുവാൻ മുന്നണിയിൽ തന്റെ ജനത്തെ പറഞ്ഞുവിട്ടിട്ട് മരണപ്പെട്ടവരുടെ കണക്കുകൾ താരതമ്യം ചെയ്തുകൊണ്ട് സന്തോഷിക്കുന്ന രാഷ്ട്രീയത്തെയാണ് പാപ്പ വെല്ലുവിളിക്കുന്നത്. എന്നാൽ വേദനയുടെ നടുവിൽ മനുഷ്യന്റെ രോദനം ശ്രവിക്കുവാനും മുകളിൽ നിന്ന് ആജ്ഞാപിക്കാതെ താഴെ മനുഷ്യന്റെ അരികിലായിരുന്നുകൊണ്ട് അവന്റെ കണ്ണു തുടയ്ക്കുവാനും അപ്രകാരം ആശ്വാസം പകരുവാനുമുള്ള രാഷ്ട്രീയത്തിനാണ് പാപ്പ ആഹ്വാനം നൽകുന്നത്. പാപ്പായുടെ സന്ദേശം ആരംഭിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാന ആശംസയോടെയാണ്. ഈ ഭവനത്തിന് സമാധാനം. കുടുംബത്തിനുള്ള പാപ്പായുടെ സമാധാന ആശംസയ്ക്ക് വളരെ വിശാലമായ ഒരു അർത്ഥതലമുണ്ട്. കാരണം ഇതൊരാഹ്വാനം കൂടിയാണ്. തങ്ങളിൽ നിന്നും പുറത്തു കടന്നുകൊണ്ട് മറ്റുള്ളവരുമായി ചേർന്ന് അതിർവരമ്പുകളില്ലാത്ത കുടുംബ ബന്ധങ്ങൾ സൃഷ്ടിക്കുക, അതുവഴിയായി സമാധാനത്തിന്റെ നന്മ അനുഭവിക്കുക. രാഷ്ട്രീയ കക്ഷികൾ ഇപ്രകാരം വാക്കുകളിൽ മാത്രം കുടുംബ കൂട്ടായ്മകൾ നടത്താതെ എല്ലാവരെയും ചേർത്തു നിർത്തുവാനും എല്ലാവരുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനും മുന്നിട്ടിറങ്ങണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. യേശു തന്റെ ശിഷ്യരെ സുവിശേഷം പ്രഘോഷിക്കുവാൻ അയക്കുന്ന സമയത്ത് നൽകുന്ന ആഹ്വാനവും ഇതുതന്നെയാണ്. സമാധാനം ആശംസിക്കുക, നൽകുക, അനുഭവിക്കുവാൻ മറ്റുള്ളവരെ സഹായിക്കുക. അപ്രകാരം രാഷ്ട്രീയ പ്രവർത്തകരും സമാധാനത്തിനായുള്ള ദൈവീക പദ്ധതിയിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടവരാണ്. നല്ല രാഷ്ട്രീയത്തിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനമായി പാപ്പ ചൂണ്ടിക്കാണിക്കുന്നത് അധികാരമനോഭാവവും അധികാരം പിടിച്ചെടുക്കുവാനുള്ള ത്വരയുമാണ്. ജനസേവനത്തിന് അധികാരം കൂടിയേ തീരൂ എന്നുള്ള ചിന്ത തന്നെ തെറ്റാണെന്ന് പാപ്പ എടുത്തു കാണിക്കുന്നു. ഈ അധികാരമനോഭാവം ചൂഷണങ്ങളിലേക്കും അനീതിയിലേക്കും നയിക്കുന്നു എന്നുള്ളതിന് നമുക്ക് ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമായ അനുഭവങ്ങൾ തന്നെ ധാരാളം. അതിനാൽ തനിക്ക് എന്നുള്ള ചിന്തയിൽ നിന്നും നമുക്ക് എന്ന ചിന്തയിലേക്കുള്ള പരിവർത്തനമാണ് നല്ല രാഷ്ട്രീയത്തിന്റെ ലക്ഷണമെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. തന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ ഉത്തരവാദിത്വമായി നിറവേറ്റുമ്പോൾ ലോകം മുഴുവൻ തന്റെ കുടുംബമാണെന്നുള്ള വിശാലമായ ചിന്തയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ കടക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. അനുകമ്പാർദ്രമായ ഉപവിയും മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്നതുമായ ഒരു രാഷ്ട്രീയമാണ് പാപ്പ വിഭാവനം ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ഈ ആഹ്വാനം ഇന്ന് ലോകത്തിൽ നടപ്പിലാക്കുവാൻ ബെനഡിക്ട് പതിനാറാമൻ പാപ്പ പറയുന്നതുപോലെ ക്രൈസ്തവർ നല്ല രാഷ്ട്രീയ മാതൃക നൽകുവാൻ നേതൃനിരയിലേക്ക് കടന്നുവരണം. ഇതിന് പാപ്പ ഈ നൂറ്റാണ്ടിന്റെ രക്തസാക്ഷിയെന്ന് അറിയപ്പെടുന്ന വിയറ്റ്നാം ഭരണകൂട ഭീകരതയുടെ ഇരയായ ആർച്ച് ബിഷപ്പ് വാൻത്വാന്റെ വാക്കുകൾ എടുത്തു പറയുന്നു. തന്റെ പങ്കിനെക്കുറിച്ച് അവബോധവും അഗാധമായ ബോധ്യവുമുള്ള രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വാസ്യത പ്രതിഫലിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സ്വന്തം താൽപര്യത്തിനല്ല പൊതുനന്മയ്ക്കുവേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. വിശ്വസ്തതയോടെ സ്ഥിരത പുലർത്തുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഐക്യം കൈവരിക്കുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. സമൂലമായ മാറ്റം കൊണ്ടുവരുവാൻ പ്രതിജ്ഞാബദ്ധനായ രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. കേൾക്കുവാൻ ശ്രവിക്കുവാനറിയുന്ന രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഭയപ്പെടാത്ത രാഷ്ട്രീയക്കാരൻ ഭാഗ്യവാനാണ്. ഇപ്രകാരം യേശുവിന്റെ അഷ്ടസൗഭാഗ്യങ്ങൾ പോലെ വൻത്വാൻ എടുത്തു കാണിക്കുന്ന നല്ല രാഷ്ട്രീയക്കാരന്റെ ലക്ഷണങ്ങൾ ഇന്നും ഏറെ വിലമതിക്കത്തക്കതാണെന്ന് പാപ്പ പറയുന്നു. ഇവിടെ നല്ല രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേതൃനിരയിലേക്ക് അവരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കടമയും പാപ്പ അടിവരയിട്ട് പറയുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുവാനുള്ള രാഷ്ട്രീയക്കാരുടെ കടമയും പാപ്പ കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ ഇന്ന് മനുഷ്യനെ ജനാധിപത്യ ആശയങ്ങളിൽ നിന്ന് പോലും അകറ്റുകയും വിശ്വാസ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു. ആധികാരികമായ രാഷ്ട്രീയ പ്രവർത്തനം ഇപ്രകാരം ഉന്മൂലനം ചെയ്യപ്പെടുന്നതിലൂടെ സമാധാനത്തിന് പോലും കോട്ടം തട്ടുന്നു. ഈയൊരു ശക്തമായ താക്കീത് പാപ്പ നൽകുന്നുണ്ട്.
പാരമ്പര്യങ്ങളെയും മാനുഷിക മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ ലോകത്തിന്റെ ക്രമത്തിന് പോലും ഭംഗം വരുത്തുന്നു എന്നുള്ള മുന്നറിയിപ്പും പാപ്പ നൽകുന്നു. ഇപ്രകാരം നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് യുവജനങ്ങളെ ഉൾച്ചേർക്കണമെന്നും വിശ്വസ്തത ഉറപ്പുവരുത്തണമെന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. യുവജനങ്ങൾ ഒരിക്കലും സമൂഹത്തിന്റെ സീമകളിൽ കഴിയേണ്ടവരല്ല, മറിച്ച് അവർ നേതൃനിരയിലേക്ക് കടന്നുവരുവാനുള്ള അവസരം ബാക്കിയുള്ളവർ നൽകണമെന്ന് പാപ്പ പറയുന്നുണ്ട്. അവരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് സേവനം ചെയ്യുവാൻ അവരെ അനുവദിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള നിരവധി ആശയങ്ങൾക്ക് നിറം നൽകുവാൻ നമുക്ക് സാധിക്കുന്നതെന്നും പാപ്പ പറയുന്നു. എല്ലാവരും അവരുടേതായ സംഭാവനകൾ നൽകുമ്പോഴാണ് ഒരു പൊതുഭവനം അതിന്റെ എല്ലാ വശങ്ങളോടും കൂടി പണിതുയർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതുതന്നെയാണ് സമാധാന സംസ്ഥാപനത്തിന് നമുക്ക് നൽകുവാനുള്ള സംഭാവനയും. ഓരോരുത്തരും മറ്റുള്ളവരോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെയാണ് സമാധാനം കൈവരിക്കുവാൻ സാധിക്കുക എന്ന വലിയ സന്ദേശമാണ് പാപ്പ നൽകുന്നത്. യുദ്ധങ്ങൾ ഒഴിവാക്കുവാനും ഭയം അകറ്റുവാനുമുള്ള രാഷ്ട്രീയക്കാരുടെ ചുമതലകളെയും പാപ്പ അടിവരയിട്ട് പറയുന്നുണ്ട്. ശക്തിയാൽ ഭയപ്പെടുത്തി നിർത്തുന്നതല്ല യഥാർത്ഥ സമാധാനം, മറിച്ച് മറ്റുള്ളവരുടെ അന്തസ്സിനെ സംരക്ഷിച്ചുകൊണ്ട് അവനെ ചേർത്ത് നിർത്തുന്നതാണെന്നും പാപ്പ പ്രത്യേകം അടിവരയിടുന്നു. ആയുധ ശേഖരണത്തിൽ ഒരുപക്ഷെ മറന്നുപോകുന്നതും ഈ സാഹോദര്യത്തിന്റെ പ്രാധാന്യമാണ്. കുടിയേറ്റക്കാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നാടിന്റെ തിന്മ അവർ വഴിയാണ് വരുന്നതെന്ന് പറയുന്ന രാഷ്ട്രീയവും യാഥാർത്ഥ്യമല്ല. ഇതിലേറെ വിഷമത അനുഭവിക്കുന്ന ദുർബല വിഭാഗം, പ്രത്യേകിച്ചും കുട്ടികൾ, അവരുടെ സംരക്ഷണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടായിരിക്കണമെന്നും പാപ്പ പറയുന്നു. അവസാനം പാപ്പ സമാധാനത്തെക്കുറിച്ചുള്ള ബൃഹത് പദ്ധതി തയ്യാറാക്കുവാനുള്ള ആഹ്വാനം നൽകുന്നുണ്ട്. പരിശുദ്ധ പിതാക്കന്മാർ കാലാകാലങ്ങളായി നൽകുന്ന സമാധാന ആഹ്വാനങ്ങൾ നടപ്പിൽ വരുത്തുവാൻ പാപ്പ എല്ലാവരെയും ക്ഷണിക്കുന്നു. മനുഷ്യരിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉയർന്നു വരുമ്പോൾ അതിന്മേലുള്ള കടമകൾ നിറവേറ്റുവാൻ ഓരോരുത്തർക്കുമുള്ള ഉത്തരവാദിത്വം വിശുദ്ധ ജോൺ 23-ാമൻ പാപ്പായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. സമാധാനം വാസ്തവത്തിൽ മനുഷ്യരുടെ പരസ്പര ഉത്തരവാദിത്വത്തിലും പരസ്പര ആശ്രിതത്വത്തിലും അധിഷ്ഠിതമായ ഒരു മഹത്തായ രാഷ്ട്രീയ പദ്ധതിയുടെ ഫലമാണ്. അതിനാൽ ഈ സമാധാനം 3 തലങ്ങളിൽ കൈവരിക്കണമെന്നും പാപ്പ പറയുന്നു. സ്വന്തം ജീവിതത്തിലുള്ള സമാധാനം, മറ്റുള്ളവരുമായുള്ള സമാധാനം, സൃഷ്ടി ജാലവുമായുള്ള സമാധാനം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. സൂസൻ പോളിന്റെ വരികൾക്ക് എഡ്വിൻ കരിക്കമ്പളിൽ സംഗീതം പകർന്ന ഗാനം ആലപിക്കുന്നവർ ബോബി സേവ്യർ, ജീന ആൻഡപ്പൻ, ഷാരോൺ കെ മാത്യു, മീര മരിയ ലൈജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികളാൽ മുറിവേറ്റ ഇന്നത്തെ ലോകത്തിന് ക്രൈസ്തവമായ പ്രത്യാശയും പ്രകാശവും പരത്താൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. ജൂലൈ 8 മുതൽ 11 വരെ തീയതികളിലായി ഇറാഖിലെ അങ്കാവയിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിലേക്ക് അയച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് എർബിൽ അതിരൂപത വിളിച്ചുകൂട്ടിയ ഈ സമ്മേളനത്തിലേക്ക് ഇത്തരമൊരു ക്ഷണം പരിശുദ്ധപിതാവ് നൽകിയത്. ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നതിനായി വിശ്വാസവും സ്നേഹവും പ്രത്യാശയും തങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റാനും പ്രാർത്ഥനയിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ദൈവവുമായുള്ള ബന്ധം ആഴത്തിൽ വളർത്താനും പരിശുദ്ധപിതാവ് യുവജനങ്ങളോട് തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. യേശുവിൽ തങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കാൻ പാപ്പ യുവജനങ്ങളെ ക്ഷണിച്ചു. പുതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കാനും മാനവികതയ്ക്ക് ഉത്തരവാദിത്വപൂർണമായി സേവനങ്ങൾ നൽകാനുള്ള പരിശ്രമങ്ങൾ തുടരാനും ആഹ്വാനം നൽകി ലിയോ 14 പാപ്പ. അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭാ സംഘടനകളുമായി ചേർന്ന് പൊതുനന്മയ്ക്കായി നിർമ്മിത ബുദ്ധി എന്ന പേരിൽ ജനീവയിൽ നടത്തുന്ന ആഗോള ഉച്ചകോടിയിലേക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ ഒപ്പിട്ടു നൽകിയ ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ക്ഷണം മുന്നോട്ടുവച്ചത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം മാനവരാശിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യജീവൻ സുരക്ഷിതമാക്കുക എന്ന വിഷയത്തിനായി സമർപ്പിക്കപ്പെട്ട തന്റെ പ്രഥമ ചാക്രികലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ പൊതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മാർഗങ്ങൾ കൂടുതലായി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ഏവരോടും സംവദിക്കാനുള്ള ആഗ്രഹം ലിയോ 14 പാപ്പ വ്യക്തമാക്കുന്നുണ്ടെന്ന് കർദിനാൾ പരോളിൻ എഴുതി. ഏഷ്യയിലെ മെത്രാൻ സമിതികൾ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഒരുമിച്ചുകൂടുമെന്ന് ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷൻ സെക്രട്ടറി ഫാദർ ജോൺ മീ ഷെന്നിനെ പരാമർശിച്ചുകൊണ്ട് ഫീദസ് ഏജൻസി അറിയിച്ചു. സിനഡാത്മക പരിവർത്തനവും പരസ്പരബന്ധത്തിന്റെ പാലങ്ങളാകാനും പാലങ്ങളുടെ സൃഷ്ടാക്കളാകാനുമുള്ള സഭയുടെ നിയോഗവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ജൂലൈ 20 മുതൽ 26 വരെ നടക്കുന്ന ഈ പ്ലീനറി സമ്മേളനം ജക്കാർത്ത അതിരൂപതയുടെ നേതൃത്വത്തിലാണ് നടക്കുക. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻമാർ, പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധികൾ, ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ഓഫീസ് സെക്രട്ടറിമാർ, ദൈവശാസ്ത്രജ്ഞർ, അജപാലന വിദഗ്ധർ എന്നിവരുൾപ്പെടെ 120 പേരോളം സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്കായി പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പ നൽകുന്ന സന്ദേശം ജൂലൈ 25 പ്രസിദ്ധീകരിക്കപ്പെടും. വിവിധ സമ്മേളനങ്ങളും ദിവ്യബലിയർപ്പണങ്ങളും പ്രാർത്ഥനയുമായി ബാലപീഡനത്തിനെതിരെ മുൻനിരയിൽ നിന്ന് പോരാടാൻ തയ്യാറെടുത്ത് പാകിസ്ഥാനിലെ കത്തോലിക്കാ സഭ. ബാലപീഡനക്കേസുകളിൽ മതഭേദമന്യേ ആശങ്കാജനകമായ വിധത്തിൽ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ 2026 കുട്ടികളുടെ വർഷമായി ആചരിക്കാൻ ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപതാ നേതൃത്വം തീരുമാനിച്ചു. കുട്ടികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് പ്രസ്താവിച്ചതായി ജൂലൈ 8 തീയതി ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് സാഹിൽ എന്ന സന്നദ്ധ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികളിൽ 8% വർധനവുണ്ടായെന്നും 3630 കേസുകൾ തെളിയിക്കപ്പെട്ടെന്നും ഫീദസ് റിപ്പോർട്ട് ചെയ്തു. ബാലപീഡന കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ അടിയന്തിരവും കർശനവും സുതാര്യവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരിനോടും നിയമപാലകരോടും ശിശുസംരക്ഷണ വകുപ്പുകളോടും ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ട ആർച്ച് ബിഷപ്പ് കുട്ടികളുടെ സുരക്ഷ കുടുംബങ്ങളുടെ മാത്രമല്ല ദേശീയ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണെന്ന് പ്രസ്താവിച്ചു. സംഘർഷങ്ങളും സായുധ ഏറ്റുമുട്ടലുകളും നിലനിൽക്കുന്ന ഹൈറ്റിയിൽ മാനവിക പ്രതിസന്ധി കൂടുതൽ ഗുരുതരമായി. കരീബിയൻ പ്രദേശത്തുള്ള ഈ രാജ്യത്ത് കഴിഞ്ഞ 3 മാസത്തിനിടെ കുറഞ്ഞത് 1600 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി കാർലോസ് റൂയിസ് മാസ്യു വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ മഗ്നിഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗം 7 മുതൽ 16 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ആധുനിക യുഗം സാക്ഷ്യം വഹിച്ച വലിയ ഒരു വിപ്ലവം ഡിജിറ്റൽ ലോകത്തിന്റേതാണ്. ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ സംലഭ്യമാകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു സ്ഥാനം നിർമ്മിത ബുദ്ധിയുടെ ക്ഷിപ്രവും അതിശയിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങൾക്ക് നൽകിയപ്പോൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് ധാർമ്മികമായ അവബോധവും ബോധ്യങ്ങളുമാണ്. നാം പോലും അറിയാതെ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മിൽ നിന്നും അന്യമായി പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. ഈ ഒരു യുഗപരിവർത്തനത്തിന്റെ മധ്യത്തിലാണ് ലിയോ 14-ാമൻ പാപ്പ ലോകത്തിൽ തന്റെ പിതാവിനടുത്ത ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. ഇത് സാങ്കേതികതയുടെ യാന്ത്രികമായ വാക്മയ ചിത്രങ്ങളല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അന്തസ്സിനെ വീണ്ടെടുക്കുവാൻ നൽകുന്ന ഒരു പ്രോത്സാഹനവും പരസ്പരം സഹായിക്കുന്ന ഒരു മാനവികതയ്ക്കുള്ള ആഹ്വാനവുമാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ ആമുഖ ഭാഗത്തെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന ഈ കാലഘട്ടത്തെ എങ്ങനെ വിവേകത്തോടെ നേരിടാമെന്ന് വിശദീകരിക്കുവാൻ പാപ്പ ആദ്യം ബാബേൽ ഗോപുരത്തിന്റെ ഉദാഹരണമാണ് നമുക്ക് നൽകുന്നത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശമൊട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. ദൈവത്തെ മറന്നുകൊണ്ടും അപരനെ വിസ്മരിച്ചുകൊണ്ടും തങ്ങളുടെ അഹത്തെ പണിതുയർത്തുവാൻ പരിശ്രമിക്കുന്ന ജനതയെയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ മറ്റാർക്കും പ്രവേശിക്കുവാൻ അനുവാദം നൽകാത്ത അടഞ്ഞ ഒരു വാതിലെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ച മനുഷ്യർ തങ്ങളുടെ അധികാരമുറപ്പിക്കുവാനും ലോകമെങ്ങും ചിതറിപ്പോകാതിരിക്കുവാനും ഒരു നാമം ഉണ്ടാക്കിയെടുക്കുവാനുമാണ് പരിശ്രമിച്ചത്. ഇതിനായി അവർ ഒരു ഭാഷയും ഒരു സംസാര രീതിയും, അതായത് ഒരേ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു. എന്നാൽ ഈ പദ്ധതിയുടെ അടിസ്ഥാനം ദൈവത്തെ ഒഴിവാക്കിയുള്ള മനുഷ്യന്റെ അഹങ്കാരമായിരുന്നു. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി എല്ലാവരെയും ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന സർവ്വസമാനതയായിരുന്നു അവരുടെ ലക്ഷ്യം. മനുഷ്യന്റെ അന്തസ്സിനേക്കാൾ കാര്യക്ഷമതയ്ക്ക് മുൻഗണന നൽകിയപ്പോൾ പരസ്പരമുള്ള ആശയവിനിമയം തകരുകയും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയും ചെയ്തു. ദൈവാശ്രയമില്ലാത്ത ഏതൊരു സാങ്കേതിക മുന്നേറ്റവും ആത്യന്തികമായി മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുമെന്ന വലിയ പാഠമാണ് ബാബേൽ നൽകുന്നത്. തിരുവചനത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ ചിത്രമായി പാപ്പ അവതരിപ്പിക്കുന്നത് നെഹമിയയുടെ പുസ്തകത്തിലെ ജെറൂസലേം മതിലിന്റെ പുനർനിർമ്മാണമാണ്. ബാബിലോൺ പ്രവാസത്തിനുശേഷം തകർന്നടിഞ്ഞ ജെറൂസലേമിലേക്ക് തിരിച്ചെത്തിയ ജനതയുടെ ദയനീയാവസ്ഥ കണ്ട നെഹമിയ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തിൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം അധികാരമുപയോഗിച്ച് നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഓരോ കുടുംബത്തെയും വിളിച്ച് അവർക്ക് ഓരോ ഭാഗങ്ങൾ നിർമ്മാണത്തിനായി വീതിച്ചു നൽകി. മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വിവിധ പണികൾ ചെയ്യുവാൻ സന്മനസ്സോടെ എത്തിച്ചേരുകയും പണി പൂർത്തിയാക്കുകയും ചെയ്തവരെക്കുറിച്ചുള്ള വിവരണവും നാം വായിക്കുന്നുണ്ട്. പുരോഹിതരും കരകൗശല തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരു പുതിയ കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടു. ഇത് വെറും കല്ലുകൾ കൊണ്ടുള്ള നിർമ്മാണമായിരുന്നില്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കലായിരുന്നു. എല്ലാവരും തങ്ങളുടെ പങ്ക് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഐക്യമാണ് ജെറൂസലേമിന്റെ ശക്തിയെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ രണ്ടു വചനഭാഗങ്ങളെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ സാങ്കേതിക വിദ്യ എന്നത് മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ഒരു താലന്താണെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. അത് ആശയവിനിമയം സുഗമമാക്കുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും നല്ല ആരോഗ്യ പരിചരണത്തിനുമൊക്കെയായി ഉപയോഗിക്കാം. എന്നാൽ അതേ സാങ്കേതിക വിദ്യ തന്നെ വിവേചനത്തിനും അനീതിക്കും കാരണവുമായേക്കാം. സാങ്കേതിക വിദ്യ സ്വയം ഒരു നന്മയോ തിന്മയോ അല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്നവരുടെയും രൂപകൽപ്പന ചെയ്യുന്നവരുടെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ഫലം മാറുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് സാങ്കേതിക വിദ്യയോട് അതേയെന്നോ അല്ല എന്നോ പറയുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മൾ ബാബേൽ പണിയുകയാണോ അതോ ജെറൂസലേം പുനർനിർമ്മിക്കുകയാണോ എന്ന ചോദ്യത്തിനാണ് പ്രസക്തി. ആധിപത്യത്തിന്റെ ശക്തിയാണോ അതോ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയാണോ നമുക്ക് വേണ്ടതെന്ന് നാം തീരുമാനിക്കണം. മനുഷ്യന്റെ അതുല്യമായ അന്തസ്സിനെ കേവലം ഡാറ്റയായും കണക്കുകളായും മാറ്റുന്ന ബാബേൽ സിൻഡ്രോമിനെതിരെ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ലാഭക്കൊതിക്കുവേണ്ടി ദുർബലരായവരെ ചൂഷണം ചെയ്യുന്നതും വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതും മാനവികതയ്ക്ക് വിരുദ്ധമാണ്. പകരം നെഹമിയയുടെ വഴി തിരഞ്ഞെടുക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഇതിനർത്ഥം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെയും
വൈവിധ്യങ്ങളെയും ഒരു സ്രോതസ്സായി കാണുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആധുനിക കാലത്തെ ക്രിസ്ത്യാനികൾ ഈ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സിനഡാത്മകതയിലൂടെ ഒരു പുതിയ ലോകം പണിയുവാൻ പരിശ്രമിക്കണം. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ജെറൂസലേം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവരുന്ന ദൈവത്തിന്റെ ദാനമാണ്. അത് ഈ ഭൂമിയിൽ സമാധാനവും നീതിയും നിറഞ്ഞ ഒന്നായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ ആദ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കണം. അപ്രകാരം ഉറച്ച പാറമേൽ നമ്മുടെ ഭവനം പണിയണം. ദൈവം നൽകുന്ന ജീവന്റെ സമൃദ്ധിയും സ്നേഹവുമാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനമെന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് പാപ്പ വ്യക്തമാക്കുന്നു. ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ മനുഷ്യന്റെ ഹൃദയം അശാന്തമായിരിക്കും. സാങ്കേതിക വിദ്യയ്ക്ക് ഒരിക്കലും തരുവാനും തൃപ്തിപ്പെടുത്തുവാനും കഴിയാത്ത ആന്തരികമായ സന്തോഷം ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയൂ എന്ന് സഭ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പരിമിതികളും ബലഹീനതകളും ഇല്ലാതാകുന്നു എന്നത് മിഥ്യാധാരണയാണ്. മനുഷ്യന്റെ പരിമിതികളും ബലഹീനതകളും മനുഷ്യത്വത്തിന്റെ ഭാഗമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ബലഹീനതകളിൽ നിന്നും സാങ്കേതിക വിദ്യ വഴി രക്ഷപ്പെടാം എന്ന മിഥ്യാധാരണ ഇന്ന് വ്യാപകമാണ്. പരിധിയില്ലാത്ത ശേഷി വർദ്ധിപ്പിക്കലല്ല, മറിച്ച് പരസ്പരമുള്ള കരുതലും ഐക്യദാർഢ്യവുമാണ് യഥാർത്ഥ പുരോഗതിയുടെ അളവുകോൽ. ആരെയും പിന്നിലാക്കാത്ത, എല്ലാവരുടെയും അന്തസ് മാനിക്കുന്ന ഒരു വികസന മാതൃകയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. ഇതാണ് കൂട്ടായ്മയുടെ ക്രിസ്തു മാതൃകയും. ലോകം നേരിടുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടുവാൻ ആർക്കും സാധിക്കില്ല. ശാസ്ത്രജ്ഞർ, സംരംഭകർ, അധ്യാപകർ, ഭരണാധികാരികൾ, സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരും ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോരുത്തർക്കും മതിലിന്റെ ഓരോ ഭാഗം പണിയുവാനുണ്ടെന്ന നെഹെമിയയുടെ പാഠം ഇവിടെ പ്രസക്തമാണ്. വൈവിധ്യങ്ങൾ ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ അവയെ സർഗാത്മകമായി ഉപയോഗിക്കുമ്പോൾ അത് സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുന്നു. ആശയവിനിമയത്തിൽ വിദ്വേഷമോ അവഹേളനമോ ഇല്ലാത്ത സുവിശേഷാത്മകമായ ഭാഷ ഉപയോഗിക്കണമെന്നും അന്ധമായ സാങ്കേതിക ആരാധനയോ ആവശ്യമില്ലാത്ത ഭീതിയോ പാടില്ല എന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. പകരം മനുഷ്യന്റെ അന്തസ്, പാവപ്പെട്ടവരോടുള്ള പരിഗണന, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തി വിവേചന ബുദ്ധിയോടെ മുൻപോട്ടു നീങ്ങണം. സാങ്കേതിക വിദ്യയുടെ പ്രത്യാഘാതങ്ങൾ പഠിക്കുവാനും ഡിജിറ്റൽ സാക്ഷരത വളർത്തുവാനും നീതിയുക്തമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. 2025 ജൂബിലി വർഷം നൽകിയ നിരാശപ്പെടുത്താത്ത പ്രത്യാശയ്ക്കുവേണ്ടി ഭാവിയിലെ വെല്ലുവിളികളെ നേരിടുവാൻ നാം തയ്യാറാകണം. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ പ്രാധാന്യം കുറയ്ക്കുവാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആഴത്തിൽ മനുഷ്യനായിരിക്കുവാനും മാനവികതയുടെ മഹത്വം പ്രചരിപ്പിക്കുവാനും നമുക്ക് കടമയുണ്ട്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ആ മഹത്തായ മനുഷ്യത്വത്തെ ഒരു യന്ത്രത്തിനും പകരം വയ്ക്കുവാൻ സാധിക്കില്ല. കേൾക്കുവാനും സ്നേഹിക്കുവാനുമുള്ള തുറന്ന ഹൃദയമാണ് യഥാർത്ഥ പുരോഗതിയുടെ ഉറവിടമെന്നതും പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയമാണ്. നമ്മുടെ കാലഘട്ടത്തിന്റെ നിർമ്മാണശാലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഭയപ്പെടരുത്. നെഹെമിയയെപ്പോലെ പ്രാർത്ഥിക്കുവാനും വിവേകത്തോടെ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് പാപ്പ ഈ ലേഖനം സകലർക്കുമായി സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ തള്ളപ്പെട്ട കല്ലുകൾ മൂലക്കല്ലുകളായി മാറുന്ന ഒരു ലോകം നാം കെട്ടിപ്പടുക്കണം. ബാബേലിന്റെ ഗോപുരങ്ങൾ പണിയുന്നത് നിർത്തി ജെറുസലേമിന്റെ ഐക്യത്തിനായി കൈകോർക്കണം. മാനവികതയുടെ സൗന്ദര്യം നഷ്ടപ്പെടാതെ ദൈവം വസിക്കുന്ന ഇടമായി ലോകത്തെ മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം എന്നുമാണ് പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ഈ ചാക്രിക ലേഖനം സാങ്കേതിക വിദ്യയെ വെറുക്കുവാനല്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായ ബാബേലിന് പകരം സേവനത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രതീകമായ നെഹെമിയയുടെ ജെറുസലേമിനെ മാതൃകയാക്കുവാൻ ലോകം തയ്യാറാകണം എന്നതാണ് ഇതിന്റെ കാതൽ. നിർമ്മിത ബുദ്ധിയെന്ന ദൈവം നൽകിയിരിക്കുന്ന താലന്തിനെ ദൈവഹിതത്തിനും മാനുഷിക നന്മയ്ക്കുമായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നമ്മെ പ്രചോദിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. സംഘർഷങ്ങളും യുദ്ധങ്ങളും ഉൾപ്പെടെ വിവിധ പ്രതിസന്ധികളാൽ മുറിവേറ്റ ഇന്നത്തെ ലോകത്തിന് ക്രൈസ്തവമായ പ്രത്യാശയും പ്രകാശവും പരത്താൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ ജൂലൈ 8 മുതൽ 11 വരെ തീയതികളിലായി ഇറാഖിലെ അങ്കാവയിൽ നടക്കുന്ന യുവജന സമ്മേളനത്തിലേക്ക് അയച്ച ഒരു വീഡിയോ സന്ദേശത്തിലൂടെയാണ് എർബിൽ അതിരൂപത വിളിച്ചുകൂട്ടിയ ഈ സമ്മേളനത്തിലേക്ക് ഇത്തരമൊരു ക്ഷണം പരിശുദ്ധപിതാവ് നൽകിയത്. ക്രിസ്തുവിന്റെ സാക്ഷികളാകുന്നതിനായി വിശ്വാസവും സ്നേഹവും പ്രത്യാശയും തങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമാക്കി മാറ്റാനും പ്രാർത്ഥനയിലൂടെയും കൗദാശിക ജീവിതത്തിലൂടെയും ദൈവവുമായുള്ള ബന്ധം ആഴത്തിൽ വളർത്താനും പരിശുദ്ധപിതാവ് യുവജനങ്ങളോട് തന്റെ സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു.

0: കേട്ടോ, യേശുവിൽ തങ്ങളുടെ പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കാൻ പാപ്പ യുവജനങ്ങളെ ക്ഷണിച്ചു. പുതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കാനും മാനവികതയ്ക്ക് ഉത്തരവാദിത്വപൂർണമായി സേവനങ്ങൾ നൽകാനുള്ള പരിശ്രമങ്ങൾ തുടരാനും ആഹ്വാനം നൽകി ലിയോ 14-ാമൻ പാപ്പ. അന്താരാഷ്ട്ര ടെലികമ്യൂണിക്കേഷൻ യൂണിയൻ ഐക്യരാഷ്ട്രസഭാ സംഘടനകളുമായി ചേർന്ന് പൊതുനന്മയ്ക്കായി നിർമ്മിത ബുദ്ധി എന്ന പേരിൽ ജനീവയിൽ നടത്തുന്ന ആഗോള ഉച്ചകോടിയിലേക്കായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയോത്രോ പരോളിൻ ഒപ്പിട്ടു നൽകിയ ഒരു സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ക്ഷണം മുന്നോട്ടുവച്ചത്. നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം മാനവരാശിയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്നതാണെന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യജീവൻ സുരക്ഷിതമാക്കുക എന്ന വിഷയത്തിനായി സമർപ്പിക്കപ്പെട്ട തന്റെ പ്രഥമ ചാക്രികലേഖനമായ മഞ്ഞിഫിക്ക ഉമാനിത്താസിൽ പൊതുനന്മയും മനുഷ്യാന്തസ്സും പ്രോത്സാഹിപ്പിക്കുന്നതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ കൂടുതലായി കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ഏവരോടും സംവദിക്കാനുള്ള ആഗ്രഹം ലിയോ 14-ാമൻ പാപ്പ വ്യക്തമാക്കുന്നുണ്ടെന്ന് കർദിനാൾ പരോളിൻ എഴുതി. ഏഷ്യയിലെ മെത്രാൻ സമിതികൾ ഇന്തോനേഷ്യയിലെ ജക്കാർത്തയിൽ ഒരുമിച്ചുകൂടുമെന്ന് ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷൻ സെക്രട്ടറി ഫാദർ ജോൺ മീ ഷെന്നിനെ പരാമർശിച്ചുകൊണ്ട് ഫീദസ് ഏജൻസി അറിയിച്ചു. സിനഡാത്മക പരിവർത്തനവും പരസ്പരബന്ധത്തിന്റെ പാലങ്ങളാകാനും പാലങ്ങളുടെ സൃഷ്ടാക്കളാകാനുമുള്ള സഭയുടെ നിയോഗവും എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഏഷ്യയിലെ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ജൂലൈ 20 മുതൽ 26 വരെ നടക്കുന്ന ഈ പ്ലീനറി സമ്മേളനം ജക്കാർത്ത അതിരൂപതയുടെ നേതൃത്വത്തിലാണ് നടക്കുക. ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മെത്രാൻമാർ, പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രതിനിധികൾ, ഏഷ്യൻ മെത്രാൻ സമിതികളുടെ ഫെഡറേഷന്റെ ഓഫീസ് സെക്രട്ടറിമാർ, ദൈവശാസ്ത്രജ്ഞർ, അജപാലന വിദഗ്ധർ എന്നിവരുൾപ്പെടെ 120 പേരോളം സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളനത്തിൽ സംബന്ധിക്കുന്നവർക്കായി പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ നൽകുന്ന സന്ദേശം ജൂലൈ 25 പ്രസിദ്ധീകരിക്കപ്പെടും. വിവിധ സമ്മേളനങ്ങളും ദിവ്യബലിയർപ്പണങ്ങളും പ്രാർത്ഥനയുമായി ബാലപീഡനത്തിനെതിരെ മുൻനിരയിൽ നിന്ന് പോരാടാൻ തയ്യാറെടുത്ത് പാകിസ്ഥാനിലെ കത്തോലിക്കാ സഭ. ബാലപീഡനക്കേസുകളിൽ മതഭേദമന്യേ ആശങ്കാജനകമായ വിധത്തിൽ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ 2026 കുട്ടികളുടെ വർഷമായി ആചരിക്കാൻ ഇസ്ലാമാബാദ് റാവൽപിണ്ടി രൂപതാ നേതൃത്വം തീരുമാനിച്ചു. കുട്ടികളുടെ അന്തസ്സും സുരക്ഷയും ഉറപ്പാക്കുകയാണ് തങ്ങൾ ലക്ഷ്യമാക്കുന്നതെന്ന് രൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ജോസഫ് അർഷാദ് പ്രസ്താവിച്ചതായി ജൂലൈ 8 ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് സാഹിൽ എന്ന സന്നദ്ധ സംഘടനയുടെ കണക്കുകൾ പ്രകാരം കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികളിൽ 8% വർധനവുണ്ടായെന്നും 3630 കേസുകൾ തെളിയിക്കപ്പെട്ടെന്നും ഫീദസ് റിപ്പോർട്ട് ചെയ്തു. ബാലപീഡന കേസുകളിൽ ഉൾപ്പെട്ടവർക്കെതിരെ അടിയന്തിരവും കർശനവും സുതാര്യവുമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പാകിസ്ഥാൻ സർക്കാരിനോടും നിയമപാലകരോടും ശിശുസംരക്ഷണ വകുപ്പുകളോടും ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളോടും ആവശ്യപ്പെട്ട ആർച്ച് ബിഷപ്പ് കുട്ടികളുടെ സുരക്ഷ കുടുംബങ്ങളുടെ മാത്രമല്ല ദേശീയ ധാർമ്മിക ഉത്തരവാദിത്വം കൂടിയാണെന്ന് പ്രസ്താവിച്ചു. സംഘർഷങ്ങളും സായുധ ഏറ്റുമുട്ടലുകളും നിലനിൽക്കുന്ന ഹൈറ്റിയിൽ മാനവിക പ്രതിസന്ധി കൂടുതൽ ഗുരുതരമായി. കരീബിയൻ പ്രദേശത്തുള്ള ഈ രാജ്യത്ത് കഴിഞ്ഞ 3 മാസത്തിനിടെ കുറഞ്ഞത് 1600 പേർ കൊല്ലപ്പെട്ടുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക പ്രതിനിധി കാർലോസ് റൂയിസ് മാസ്യു വ്യക്തമാക്കി. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ 14-ാമൻ പാപ്പായുടെ പ്രഥമ ചാക്രിക ലേഖനമായ മഗ്നിഫിക്ക ഉമാനിത്താസിന്റെ ആമുഖ ഭാഗം 7 മുതൽ 16 വരെയുള്ള ഖണ്ഡികകളെ ആസ്പദമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

ആധുനിക യുഗം സാക്ഷ്യം വഹിച്ച വലിയ ഒരു വിപ്ലവം ഡിജിറ്റൽ ലോകത്തിന്റേതാണ്. ലോകം മുഴുവൻ വിരൽത്തുമ്പിൽ സംലഭ്യമാകുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിക്ക് അതീതമായ ഒരു സ്ഥാനം നിർമ്മിത ബുദ്ധിയുടെ ക്ഷിപ്രവും അതിശയിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങൾക്ക് നൽകിയപ്പോൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത് ധാർമ്മികമായ അവബോധവും ബോധ്യങ്ങളുമാണ്. നാം പോലും അറിയാതെ നമ്മുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും നമ്മിൽ നിന്നും അന്യമായി പോകുന്ന ഒരു സാഹചര്യവും ഇന്ന് ഉടലെടുത്തിരിക്കുന്നു. ഈ ഒരു യുഗപരിവർത്തനത്തിന്റെ മധ്യത്തിലാണ് ലിയോ 14 പാപ്പ ലോകത്തിൽ തന്റെ പിതാവിനടുത്ത ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് മഞ്ഞീഫിക്ക ഉമാനിതാസ് എന്ന ചാക്രിക ലേഖനത്തിന് രൂപം നൽകുന്നത്. ഇത് സാങ്കേതികതയുടെ യാന്ത്രികമായ വാക്മയ ചിത്രങ്ങളല്ല, മറിച്ച് ഓരോ മനുഷ്യന്റെയും അന്തസ്സിനെ വീണ്ടെടുക്കുവാൻ നൽകുന്ന ഒരു പ്രോത്സാഹനവും പരസ്പരം സഹായിക്കുന്ന ഒരു മാനവികതയ്ക്കുള്ള ആഹ്വാനവുമാണ് പാപ്പ ഈ ലേഖനത്തിലൂടെ നൽകുന്നത്. ഈ ചാക്രിക ലേഖനത്തിന്റെ ആമുഖ ഭാഗത്തെക്കുറിച്ചുള്ള രണ്ടാം ഭാഗമാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യുന്ന ഈ കാലഘട്ടത്തെ എങ്ങനെ വിവേകത്തോടെ നേരിടാമെന്ന് വിശദീകരിക്കുവാൻ പാപ്പ ആദ്യം ബാബേൽ ഗോപുരത്തിന്റെ ഉദാഹരണമാണ് നമുക്ക് നൽകുന്നത്. അവർ പരസ്പരം പറഞ്ഞു, നമുക്ക് ഒരു പട്ടണവും ആകാശമൊട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം, അല്ലെങ്കിൽ നാം ഭൂമുഖത്താകെ ചിന്നിച്ചിതറിപ്പോകും. ദൈവത്തെ മറന്നുകൊണ്ടും അപരനെ വിസ്മരിച്ചുകൊണ്ടും തങ്ങളുടെ അഹത്തെ പണിതുയർത്തുവാൻ പരിശ്രമിക്കുന്ന ജനതയെയാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ മറ്റാർക്കും പ്രവേശിക്കുവാൻ അനുവാദം നൽകാത്ത അടഞ്ഞ ഒരു വാതിലെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആകാശത്തോളം ഉയരുന്ന ഒരു ഗോപുരം പണിയുവാൻ തീരുമാനിച്ച മനുഷ്യർ തങ്ങളുടെ അധികാരമുറപ്പിക്കുവാനും ലോകമെങ്ങും ചിതറിപ്പോകാതിരിക്കുവാനും ഒരു നാമം ഉണ്ടാക്കിയെടുക്കുവാനുമാണ് പരിശ്രമിച്ചത്. ഇതിനായി അവർ ഒരു ഭാഷയും ഒരു സംസാര രീതിയും, അതായത് ഒരേ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു. എന്നാൽ ഈ പദ്ധതിയുടെ അടിസ്ഥാനം ദൈവത്തെ ഒഴിവാക്കിയുള്ള മനുഷ്യന്റെ അഹങ്കാരമായിരുന്നു. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി എല്ലാവരെയും ഒരേ അച്ചിൽ വാർത്തെടുക്കുന്ന സർവ്വസമാനതയായിരുന്നു അവരുടെ ലക്ഷ്യം. മനുഷ്യന്റെ അന്തസ്സിനേക്കാൾ കാര്യക്ഷമതയ്ക്ക് മുൻഗണന നൽകിയപ്പോൾ പരസ്പരമുള്ള ആശയവിനിമയം തകരുകയും മനുഷ്യർ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുകയും ചെയ്തു. ദൈവാശ്രയമില്ലാത്ത ഏതൊരു സാങ്കേതിക മുന്നേറ്റവും ആത്യന്തികമായി മനുഷ്യനെ ഭിന്നിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുമെന്ന വലിയ പാഠമാണ് ബാബേൽ നൽകുന്നത്. തിരുവചനത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ ചിത്രമായി പാപ്പ അവതരിപ്പിക്കുന്നത് നെഹമിയയുടെ പുസ്തകത്തിലെ ജെറുസലേം മതിലിന്റെ പുനർനിർമ്മാണമാണ്. ബാബിലോൺ പ്രവാസത്തിനുശേഷം തകർന്നടിഞ്ഞ ജെറുസലേമിലേക്ക് തിരിച്ചെത്തിയ ജനതയുടെ ദയനീയാവസ്ഥ കണ്ട നെഹമിയ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവത്തിൽ അഭയം പ്രാപിച്ചു. അദ്ദേഹം അധികാരമുപയോഗിച്ച് നിർദ്ദേശങ്ങൾ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഓരോ കുടുംബത്തെയും വിളിച്ച് അവർക്ക് ഓരോ ഭാഗങ്ങൾ നിർമ്മാണത്തിനായി വീതിച്ചു നൽകി. മൂന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം വിവിധ പണികൾ ചെയ്യുവാൻ സന്മനസ്സോടെ എത്തിച്ചേരുകയും പണി പൂർത്തിയാക്കുകയും ചെയ്തവരെക്കുറിച്ചുള്ള വിവരണവും നാം വായിക്കുന്നുണ്ട്. പുരോഹിതരും കരകൗശല തൊഴിലാളികളും സ്ത്രീകളും യുവാക്കളും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചപ്പോൾ ഒരു പുതിയ കൂട്ടായ്മ അവിടെ രൂപപ്പെട്ടു. ഇത് വെറും കല്ലുകൾ കൊണ്ടുള്ള നിർമ്മാണമായിരുന്നില്ല, മറിച്ച് ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധം പുനഃസ്ഥാപിക്കലായിരുന്നു. എല്ലാവരും തങ്ങളുടെ പങ്ക് നിർവഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഐക്യമാണ് ജെറുസലേമിന്റെ ശക്തിയെന്ന് ഈ വചനഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ രണ്ടു വചനഭാഗങ്ങളെയും ഡിജിറ്റൽ വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ സാങ്കേതിക വിദ്യ എന്നത് മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ഒരു താലന്താണെന്ന് പാപ്പ പഠിപ്പിക്കുന്നു. അത് ആശയവിനിമയം സുഗമമാക്കുവാനും പരിസ്ഥിതിയെ സംരക്ഷിക്കുവാനും നല്ല ആരോഗ്യ പരിചരണത്തിനുമൊക്കെയായി ഉപയോഗിക്കാം. എന്നാൽ അതേ സാങ്കേതിക വിദ്യ തന്നെ വിവേചനത്തിനും അനീതിക്കും കാരണവുമായേക്കാം. സാങ്കേതിക വിദ്യ സ്വയം ഒരു നന്മയോ തിന്മയോ അല്ല, മറിച്ച് അത് ഉപയോഗിക്കുന്നവരുടെയും രൂപകൽപ്പന ചെയ്യുന്നവരുടെയും താൽപ്പര്യങ്ങൾക്കനുസരിച്ച് അതിന്റെ ഫലം മാറുന്നുവെന്ന് പാപ്പ ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് സാങ്കേതിക വിദ്യയോട് അതേയെന്നോ അല്ല എന്നോ പറയുന്നതിലല്ല കാര്യം, മറിച്ച് നമ്മൾ ബാബേൽ പണിയുകയാണോ അതോ ജെറുസലേം പുനർനിർമ്മിക്കുകയാണോ എന്ന ചോദ്യത്തിനാണ് പ്രസക്തി. ആധിപത്യത്തിന്റെ ശക്തിയാണോ അതോ സാഹോദര്യത്തിന്റെ കൂട്ടായ്മയാണോ നമുക്ക് വേണ്ടതെന്ന് നാം തീരുമാനിക്കണം. മനുഷ്യന്റെ അതുല്യമായ അന്തസ്സിനെ കേവലം ഡാറ്റയായും കണക്കുകളായും മാറ്റുന്ന ബാബേൽ സിൻഡ്രോമിനെതിരെ പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. ലാഭക്കൊതിക്കുവേണ്ടി ദുർബലരായവരെ ചൂഷണം ചെയ്യുന്നതും വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുന്നതും മാനവികതയ്ക്ക് വിരുദ്ധമാണ്. പകരം നെഹമിയയുടെ വഴി തിരഞ്ഞെടുക്കുവാൻ പാപ്പ ആഹ്വാനം ചെയ്യുന്നു. ഇതിനർത്ഥം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളെയും
വൈവിധ്യങ്ങളെയും ഒരു സ്രോതസ്സായി കാണുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനം. ആധുനിക കാലത്തെ ക്രിസ്ത്യാനികൾ ഈ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് സിനഡാത്മകതയിലൂടെ ഒരു പുതിയ ലോകം പണിയുവാൻ പരിശ്രമിക്കണം. വെളിപാട് പുസ്തകത്തിൽ പറയുന്ന പുതിയ ജെറൂസലേം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിവരുന്ന ദൈവത്തിന്റെ ദാനമാണ്. അത് ഈ ഭൂമിയിൽ സമാധാനവും നീതിയും നിറഞ്ഞ ഒന്നായിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്നതും പാപ്പ അടിവരയിട്ട് പറയുന്നു. നന്മയിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ ആദ്യം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ അടിസ്ഥാനം ഉറപ്പിക്കണം. അപ്രകാരം ഉറച്ച പാറമേൽ നമ്മുടെ ഭവനം പണിയണം. ദൈവം നൽകുന്ന ജീവന്റെ സമൃദ്ധിയും സ്നേഹവുമാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ അടിസ്ഥാനമെന്ന് വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ ഉദ്ധരിച്ച് പാപ്പ വ്യക്തമാക്കുന്നു. ദൈവത്തിൽ വിശ്രമിക്കുന്നതുവരെ മനുഷ്യന്റെ ഹൃദയം അശാന്തമായിരിക്കും. സാങ്കേതിക വിദ്യയ്ക്ക് ഒരിക്കലും തരുവാനും തൃപ്തിപ്പെടുത്തുവാനും കഴിയാത്ത ആന്തരികമായ സന്തോഷം ദൈവത്തിന് മാത്രമേ നൽകുവാൻ കഴിയൂ എന്ന് സഭ ലോകത്തെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പരിമിതികളും ബലഹീനതകളും ഇല്ലാതാകുന്നു എന്നത് മിഥ്യാധാരണയാണ്. മനുഷ്യന്റെ പരിമിതികളും ബലഹീനതകളും മനുഷ്യത്വത്തിന്റെ ഭാഗമാണെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ബലഹീനതകളിൽ നിന്നും സാങ്കേതിക വിദ്യ വഴി രക്ഷപ്പെടാം എന്ന മിഥ്യാധാരണ ഇന്ന് വ്യാപകമാണ്. പരിധിയില്ലാത്ത ശേഷി വർദ്ധിപ്പിക്കലല്ല, മറിച്ച് പരസ്പരമുള്ള കരുതലും ഐക്യദാർഢ്യവുമാണ് യഥാർത്ഥ പുരോഗതിയുടെ അളവുകോൽ. ആരെയും പിന്നിലാക്കാത്ത, എല്ലാവരുടെയും അന്തസ് മാനിക്കുന്ന ഒരു വികസന മാതൃകയാണ് നമുക്ക് വേണ്ടത്. ഇതാണ് പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയം. ഇതാണ് കൂട്ടായ്മയുടെ ക്രിസ്തു മാതൃകയും. ലോകം നേരിടുന്ന വെല്ലുവിളികളെ ഒറ്റയ്ക്ക് നേരിടുവാൻ ആർക്കും സാധിക്കില്ല. ശാസ്ത്രജ്ഞർ, സംരംഭകർ, അധ്യാപകർ, ഭരണാധികാരികൾ, സാധാരണക്കാർ തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ളവരും ഇതിനായി ഒരുമിച്ച് പ്രവർത്തിക്കണം. ഓരോരുത്തർക്കും മതിലിന്റെ ഓരോ ഭാഗം പണിയുവാനുണ്ടെന്ന നെഹമിയയുടെ പാഠം ഇവിടെ പ്രസക്തമാണ്. വൈവിധ്യങ്ങൾ ഭയപ്പെടേണ്ട ഒന്നല്ല, മറിച്ച് ഉത്തരവാദിത്വ ബോധത്തോടെ അവയെ സർഗാത്മകമായി ഉപയോഗിക്കുമ്പോൾ അത് സമാധാനത്തിനും പുരോഗതിക്കും വഴിതെളിക്കുന്നു. ആശയവിനിമയത്തിൽ വിദ്വേഷമോ അവഹേളനമോ ഇല്ലാത്ത സുവിശേഷാത്മകമായ ഭാഷ ഉപയോഗിക്കണമെന്നും അന്ധമായ സാങ്കേതിക ആരാധനയോ ആവശ്യമില്ലാത്ത ഭീതിയോ പാടില്ല എന്നും പാപ്പ അടിവരയിട്ട് പറയുന്നു. പകരം മനുഷ്യന്റെ അന്തസ്, പാവപ്പെട്ടവരോടുള്ള പരിഗണന, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മാനദണ്ഡങ്ങൾ മുൻനിർത്തി വിവേചന ബുദ്ധിയോടെ മുൻപോട്ടു നീങ്ങണം. സാങ്കേതിക വിദ്യയുടെ പ്രത്യാഘാതങ്ങൾ പഠിക്കുവാനും ഡിജിറ്റൽ സാക്ഷരത വളർത്തുവാനും നീതിയുക്തമായ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്യുന്നു. 2025 ജൂബിലി വർഷം നൽകിയ നിരാശപ്പെടുത്താത്ത പ്രത്യാശയ്ക്കുവേണ്ടി ഭാവിയിലെ വെല്ലുവിളികളെ നേരിടുവാൻ നാം തയ്യാറാകണം. നിർമ്മിത ബുദ്ധി മനുഷ്യന്റെ പ്രാധാന്യം കുറയ്ക്കുവാൻ സാധ്യതയുള്ള ഈ കാലഘട്ടത്തിൽ കൂടുതൽ ആഴത്തിൽ മനുഷ്യനായിരിക്കുവാനും മാനവികതയുടെ മഹത്വം പ്രചരിപ്പിക്കുവാനും നമുക്ക് കടമയുണ്ട്. യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ആ മഹത്തായ മനുഷ്യത്വത്തെ ഒരു യന്ത്രത്തിനും പകരം വയ്ക്കുവാൻ സാധിക്കില്ല. കേൾക്കുവാനും സ്നേഹിക്കുവാനുമുള്ള തുറന്ന ഹൃദയമാണ് യഥാർത്ഥ പുരോഗതിയുടെ ഉറവിടമെന്നതും പാപ്പ മുൻപോട്ട് വയ്ക്കുന്ന ആശയമാണ്. നമ്മുടെ കാലഘട്ടത്തിന്റെ നിർമ്മാണശാലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഭയപ്പെടരുത്. നെഹമിയായെ പോലെ പ്രാർത്ഥിക്കുവാനും വിവേകത്തോടെ പദ്ധതികൾ വിഭാവനം ചെയ്യുവാനും സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് പാപ്പ ഈ ലേഖനം സകലർക്കുമായി സമർപ്പിക്കുന്നു. പാവപ്പെട്ടവരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ തള്ളപ്പെട്ട കല്ലുകൾ മൂലക്കല്ലുകളായി മാറുന്ന ഒരു ലോകം നാം കെട്ടിപ്പടുക്കണം. ബാബേലിന്റെ ഗോപുരങ്ങൾ പണിയുന്നത് നിർത്തി ജെറുസലേമിന്റെ ഐക്യത്തിനായി കൈകോർക്കണം. മാനവികതയുടെ സൗന്ദര്യം നഷ്ടപ്പെടാതെ ദൈവം വസിക്കുന്ന ഇടമായി ലോകത്തെ മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം എന്നുമാണ് പാപ്പ ആഹ്വാനം ചെയ്യുന്നത്. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായുടെ ഈ ചാക്രിക ലേഖനം സാങ്കേതിക വിദ്യയെ വെറുക്കുവാനല്ല, മറിച്ച് അതിനെ മനുഷ്യത്വപരമായി ഉപയോഗിക്കുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും പ്രതീകമായ ബാബേലിന് പകരം സേവനത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രതീകമായ നെഹമിയായുടെ ജെറുസലേമിനെ മാതൃകയാക്കുവാൻ ലോകം തയ്യാറാകണം എന്നതാണ് ഇതിന്റെ കാതൽ. നിർമ്മിത ബുദ്ധിയെന്ന ദൈവം നൽകിയിരിക്കുന്ന താലന്തിനെ ദൈവഹിതത്തിനും മാനുഷിക നന്മയ്ക്കുമായി ഉപയോഗിക്കുവാൻ ഈ ചാക്രിക ലേഖനം നമ്മെ പ്രചോദിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ജേക്കബ് ആക്കനത്ത് MCBS വരികൾക്ക് ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ട് സംഗീതം പകർന്ന ഗാനം. ആലപിക്കുന്നത് കേദാർനാഥും വൈഗ മേരി ജോയും.